0: അതായി വിനാടി വിസ്സായി ഇന്ത്യാവ് എത്ര ചുട്ടാക്കിയെ ലോകെ ഹൊന്നമ ആയോജന അത്ര തീരുമാണ് റത്തറങ് ആയോജന റത്തറങ് മിളതി ഗണിയും കിളകിയെ ഇസ്തറം ആയോജന ഹറി ദെങ് ഈയെ നരേന്ദ്രമോദി മഹത്യ ഇന്ത്യാണു അണ്ട കിവ മാറ കഥാവ മിക ഇന്ത്യാണു അണ്ട കിവേ ലങ്കാവി അപിട്ട് മിക അതാൽ
1: കറിയാസ്
0: ഇന്ത്യാവ് ലോകെ ദിവനിയട്ട് റത്തറം മിളതീകൻ റട്ട് മെയ് മാസറി മെച്ചറ കാലിക്കട്ട് മെയ് മാസ കീപേട്ട് ഡോളർ ബില്യൺ ഹെത്ത ദിക റത്തറം ഇന്ത്യാവ് മിളതീകിന് തീയണം ഹബ ഇന്ത്യ അഗ്രാമാത്തെ നരേന്ദ്രമോദി ഇന്ത്യാണു അണ്ട് ആയാചന ക്രിമിൻ കിവ മേ വസറക്കട്ട് ഔറുദ്ധ കനക റത്തറം കണ്ടി പാകിയ വിദേശ സഞ്ചാര കാലാണ്ട് കിവ ഹാക്കി ക്ഷേമ അവസ്ഥാവക്കം നിവശേഷിട്ട് വെടകറണ്ട് കീഴ കിവ വർക്ക് ഫ്രം ഹോം മെ ആയാച്ചന് കളി ഭവതിന ഇറാന് യുദ്ധയ സഹ മേക്ക് പ്രതിഫലയാക് വിധിയട്ട് ബൊറത്തെൽ മില ഇഹലയാമ സഹ ഇന്ത്യ റുപ്പിയല ബാൽദു വീമ നിസ അന്നേക്കായി ഇന്ത്യ റുപ്പിയല ബാൽദു വലാത്തി ഏ നിസ ഏക വികുളങ്ങി പ്രശ്നം ഇതുകൊണ്ട് മെയാഗി പണിവിടെ അറാക്കിയാണ് ഡോളർ ഇത്തിരി കറണ്ട് ഹറി ഇന്ത്യാവെ വിദേശ വിനിമയ സഞ്ചിത ആരക്ഷാ കറണ്ട് കീളത്തമായി കേളത്തി മേക ലങ്കാവി നായകയോ എമ്മനെത്താൻ ലങ്കാവ് സംബന്ധ തീന്തു തീരണായ പൊഡക് കൽപ്പനാ കേരള ബലന്ത വിനമ സമഹാര കാരണ മേക്ക് കിയപ്പോ
1: മോദി
0: ഓ ആർത്തിക്കയുടെ കനെ ലോക ഇഹലമ ആർത്തിക്കാക്തിയന് ഇന്ത്യാവ് മേ ബൊറതൽ മില ഇഹലയാമ ദറാഗണ്ട് ബാഗിയല ഡെങ്ങുളു പിലിഗന്നു ഹരി ഇതുകൊട്ട് ജനാധിപതി ട്രംപ് സഹ ഇറാനി അതർ സാമ്യ സദാ ഏകഗതാവ്യാക്താമന്നേ എനിസാ ബൊറത്തിൽ മിൽ ഡോളർ സിയ ഡെങ്ങിക്മോള തീയണു അന്ന് എനിസാ തമ ഇന്ത്യ റുപ്പിയല് ബാൽദുവലാ തീയ ലോകെ ലൊക്കുമ ജനഗഹനെ അതി റട്ടത് തെൽ സപ്പയാകന്ന് പ്രശ്നയാക് വിളാന്നം അനിത് റട്ടവൽ ഗന കവർ കഥാത് ഇതുകൂടെ ആക്കുക പൗദ്ഗലിക വാഹന വലി അന്നിപ്പ പുലുവണ്ണം പൊതുപ്രവാഹന് പാവിച്ചു
1: ഓ
0: ഇതിന്റെ ഇറാന് പ്രശ്നം മാസ കാണാത്തീശേദിനോ ഇതുകൊട്ട് തലപതി വിജയ് യാകി മെതികൊന്ന് പുറന്തു വിധിയിട്ട് വിതുലിയ നൊമിലേതിന്ന് തീരണേകരപ്പ് ഹറി മോദിക കഥാവത്ത് ഒയൊക്കെ ഇന്ത്യാവട്ട് ഇക്കപ്പത്തി സഹന പാക്കേജ് അറിയാതിനകോട്ട് മ്യാ അനിത് ലങ്കാവി റുപ്പിയല്ലട്ട് പൗകിയ കാലി മുഖദൂണേ
1: കിലട്ടെ
0: റുപ്പിയലത്തന്തിവട് ബാൽദൂ ഹറി തെങ്ങപ്പേ ഡോളർ സഞ്ചിത്ത് ഇതിന് പുറത്തെ മേ വെള്ളട്ട് കിവല
1: പിന്നെ
0: ഹറി ഒത്തനായി അപ്പഴേ തീരുന്ന പ്രശ്നം നമുക്ക് ഇന്ത്യാവ് മേ ഗന്നേന് തീന്തു തീരണ നിസ ലോകവിലെന്ന് പോലെട്ട് മങ്കിയാണ് ബൊറസൽ ബരമേ അനിത് ദേവാലയുടെ ലോകു ബലപേമക് വി
1: മോദി കേളത്തിനോ സഞ്ചാരക്ക് റട്ടിങ് പിറ്റവന് ഡോളർ ടിക്ക നവത്തിനൊക്കെ
0: ഓക്കെ ഗുഡാക്ക് മീനോ ലങ്കാവിൻ ഗുഡാക്കായി ഇന്ത്യാവിൻ ഗുഡാക്കായി ലങ്കാവട്ടേനോ വിഷയമായി കൊളംബത്തിന് ഹോട്ടലുള്ള സേഹന ഇന്ത്യ അണുവാൻ പിരിസാക്കിന്നോ വിവിധ ബിസിനസ് ഫോറം മണമണങ്ങളുടെ അവില്ല റട്ടക്ക് ഇസ്രാട്ട് കണ്ണയാണ് തീന്നു തീരണ് ഇതിങ് അപിത് ബലന്നോണി മേവ കോമത് അറിയട്ട് അപ്പേ റട്ടർ ഗലപ്പിന്നെ സഹ നൊഗലപ്പിന് ദൈവല്ല ഗലപ്പിന് അപ്പേ ആർത്തിക്ക് ഹതാകാൻ മേ വിജയ അറബത്തെ സഹന തീകും തീകും തീകും തീകനാണ് ഈ തവമണഹരി സഹനടികൾക്ക്
1: ധ്യാത്കറിയോ
0: നിൽദാറിന്റെ മേ
1: കൽമറിന്റെപ്പടകറണ്ട്
0: അത്തപ്പായ ബെന്തെങ്കിലിന്റെപ്പാ മേ ഉള്ളു ഈ കൽമറപ്പ് ഏക്ക് യുഗ ഇവരായതേ ഉള്ളു യക്കി വെടകറണ്ടായി തീൻ മുഖത് മമ ഫിൽം മേക്കറിനോകെ മേ തമിഴ്നാടു അതിന് സമഹാര റാലി തീയൻ മേഘത്തെ ദേശപാലൻ എനിസാ തമായി മുഹുവായിക്കാന്ന് മേ ആപ്പു കമാണ് സോഡ ബോധലേറിയ വകേ බලංගින් බලංගින් මිනිස්සෙක් වැඩ පටන් ගන්නකොට කපලෙන් අදින්නයි කතන්දර කියන්නයි
1: අපිට නේද
0: මෙහෙ ගතිය ඉතින් එහෙටත් ඇප්ලයි කරන්න
1: අතයි විනාඩි 25යි දැන්

0: കാവ്യ കാവ ഓ ഇക വിന സിന്ധു പറയാ നമ്മൾ കേൾപ്പിന്നെ ശീല ശീല ഏ
1: ശീലമ്മ തമ്മ കേൾപ്പിന്നെ
0: ഓ മേ നവേ ഹത്തലിയ തലപതി വിജയ് ലങ്കാവത്തേക്ക് ഗണുദിനു കണ്ണ വിധിയ മെന്ന ബില്ലേക്ക് മാവണോ ഒന്ന ബില്ലേക്ക് മാവണോ ബില്ലേക്ക്
1: ഗ്യാന
0: മേ അപ്പി ലോക മാതൃകാവീ തലപതി വിജയ അപ്പിട്ട് ലങ്കാവേക്ക് ഗണുദിനു കണ്ണ കൂടെ പരിസ്സാങ് വെണ്ട കേല തമിഴ്നാടുവേ നവ മഹാമതി വിജയട്ട് അനതുരു എങ്കവീമക് തീയണോ പ്രവീണ മാധ്വേദിയെ മാധ്വേദിന് ഹരിട്ട്
1: ഉപദേശിച്ചു
0: ആശയാണു ദേശപാലന വിശ്ലേഷക് എം ആർ നാരായണ സ്വാമി എത്തുമാ വിവൃത്ത ലിപിയാ ക്യബുക്കറബിൻ അവധാരണയെ കല അസൽവസി ശ്രീലങ്കാവ് സംബന്ധി മേ അനുഗമനെ കറുപ്പ് മെച്ചരക ഘോഷാകാരി ക്രമേ വിനസ്കരണ്ട് കീഴ മുഖത്ത് മേ ഘോഷാകാരി
1: സത്യം
0: സദ്യദാകിന് ലങ്കാവത്തേക്ക് അണുതുരുക്കറണ്ട് ഇപ്പ വിഷമ തീവ്ര കേട്ടലു സെബേ സതുറാ ഹനുനാകണ്ട് ഏക മാതൃക എടത്തി മേ ലിപിയ ലിയലത്തിപ്പ നാരായണ സ്വാമി കീനവ ഇന്ത്യ ദീപരി അത്തനം കൂട്ട ഗനീമ അത്തരം കൂടെ പത്തിയവ പിടിപാസ തീയണ് തമിഴ്നാടുവെ ധീവര മുതലാളില പവത്വാകിനെയാണ് ബൊട്ടം ടോളേഴ്സ് കിയണ യാത്ര കിയല മേനിസ ശ്രീലങ്കാവ് ഉതുറുമൂതേ മത്സ്യ സമ്പത് വിനാശ വിനോ കിയല ഇൻ പീഡാട് പത്തിന് ശ്രീലങ്കാവ് ഇന്ന് തമിഴ ധീവരയും കിയ മേനിസ ഇന്ത്യ ധീവരൻസ ശ്രീലങ്ക രജയാത്ര സടനക് നെഹ മേക തമിഴ്നാട് ധീവരൻസ ശ്രീലങ്ക ശ്രീലങ്കാവി തമിഴ ധീവരൻ അത്ര പൊടി കേട്ടലുവാ ഏക്ക് വിശദല്ലാതെ സടനാക്കിനെ പൊടി പ്രശ്നത്തി എൽ ടി ടി മതവാദേ മിതെന്ന കേളയാക്കിയോ മെത്തി വരുന്ന സമയത്ത് വിജയവിസിൻ എൽ ടി ടി നായക് പ്രഭാകരൻ വർണ്ണാഗിരിമ ഗന നാരായണ സ്വാമി മീ പ്രഭാകരൻ വിസിൻ തമിഴ ദേശപാലന്യൻ സഹ സിവിലസിയൻ ഘാതനേകരാവ് കേളത്ത് തമിഴ ദർവൻ ബലാത്കാരൻ യുദ്ധയുടെ ബന്ധവകത്ത കേള മതക്കുള്ളതുണ്ട് ഏക ഹരിപാട്ടിനോ അതാ ദേശപാലഞ്ഞീൻ ഇല്ല സിറ്റിന് വിധിയട്ട് ഒയ മുല്ലിവൈക്കാൽ സമൂലഘാത്തിന് ദിനവകയ നാട്ടുകളുടെ റവട്ടിന്റെ
1: ഭാഗ്യ
0: പ്രതി സംവർദ്ധന അപ്പിക്കുന്ന കൊട്ടി സമർണോ ഇവകിയവട്ടെ അന്റെ ഭാഗ്യ മീൻ നാരായണ സ്വാമി അപ്പിന് ഇവകിമിക്കോ സംഗീതി പ്രശ്നം ഇടം സഹ അതുതന്വിയും സംബന്ധം ലങ്കാവി തമിഴ് ജനത മൂന്ന് ദിന സഭയ പ്രശ്നം പിന്നെ യുദ്ധാമുദാവി അടത്തി പവത്തിന് ഇടം നിദാസ്ക്രീം സദാ ഇവകേമ ഇവശേഷം അതൃതാൻ പിലിമെന്ന് കേട്ടലു അന്ന് ഇവകന മുളേ കാൽപനാക്കുള്ള വെടക രാജതാന്ത്രിക മട്ടമിൻ വിശദകാൻ ആർത്തിക സബദതാവേഗനത്തേമ ഇനി സാ ദെപാർശവേമ എണകൊട്ടാകന്നെത്തു അവാസിയാക് നൊവെന്ന് ദെപാർശവേട്ടമ വാസിദായകവെന്ന് നേത് ഘോഷാകാരി ജാതികവാദിയേട്ട് വട നിഹണ്ട രാജതാന്ത്രിക ഭാവ്യ ബലന്നിക്ക് വച്ച
1: രാജതാന്ത്രിക മട്ടമിൻ
0: നിഹണ്ട രാജതാന്ത്രിക ഭാവ്യ അന്നേണു വെടക്കറന്ന് കിളക്കൂ ഇതിങ് മേക ഹറി വാട്ടിയ ലിപിയ
1: മേക മേ ജാഫ്ര മോണിറ്റർ
0: വെബ്സൈറ്റ് ജാഫ്ര മോണിറ്റർ വെബ് ഇതിങ് മേക ഗന മേ ഇന്ത്യാവ് ധരണ വിദേശ പ്രതിപത്തിയായി തമിഴ്നാടു ശ്രീലങ്കാവ് സംബന്ധവ ധരണ ഏവായി മേക ഒക്കെ തുക്കല്ല ബലന്ന് നാരായണ സ്വാമി ദനഗത്ത വിജയ് മീറ്റ കാലിംഗ് കറുപ്പിക്കിയ ദേവലിക്ക് സംഹാരിട്ട് മേക വിന പെത്തകിങ് ഔലകണ്ട് എവിലെന്റെ പുലുവാങ് അവസ്ഥാവക്കിയ
1: മുഖത്ത്
0: വിജയ തവ കൗറുഹാരി മേ ഉപദേശ ദിനമാണ് ഏ ഐകെ ഹെസരീമ കോഹമത് അന്ന് ഏവത് പൊട്ട കദ്ദീനെ കല്ല ബല നാരായണ സ്വാമി മേ ലിപിയ യവല തീന്
1: വിജയിട്ട്
0: ധനവും തേരും തീയനായ നാഗരിക മന്ത്രിയോട്ടിന്റെ ജോബിക്ക് സ്വാഭാവികനാവുമ്പോ തന്നെ
1: പിസ്സു നട്ടണോ
0: ഹാ 9:45.
2: වෙලාව ඔබ වෙත ගෙන ආවේ
3: මේ TVS Sport 110 පෙට්‍රල් ලීටර එක ගෙවුවාම යනවා.
4: ඉවරයි. TVS Sport 110 පෙට්‍රල් ලීටර එකට කිලෝමීටර 80කට වැඩියෙන් දුවන නම් මේක තමයි.
5: ගුණාත්මක සහ නිෂ්පාදනයක් සඳහා නවීන තාක්ෂණයෙන් බලකැන්වුණු ඩෝමා කළුවට ඉවත් කිරීමේ යන්ත්‍රයක් ඔබත් අද මැනවුම් කරන්න. සමහ මධ්‍ය පරිමාණ සහ නිෂ්පාදකයන් සඳහා ස්වයංක්‍රීය වීකටීමේ යන්ත්‍රයක් හඳුන්වා දීමේ පුරෝගාමියවර මාක්ස්පෙන් සමූහ ව්‍යාපාරයට අනුබද්ධිත මාක්ස්පෙන් හෝල්ඩින්ග්ස් පුත්කලික සමාගම වෙතින් අදම අවතන්න 01117
2: Lakhanda Radio ITN.

0: ദശമപഹ അനുത്തുനായ ദശമഹത ലഖണ്ഡ റേഡിയോ ITN സബേ ശ്രീലങ്കയ ഹണ്ട
1: വിലാവ് സവസ 4
2: വിലാവ് ഉപവിത ഗിനാവി.

0: പഹേലമായി.
1: നീ നാങ്കി അപ്പി മല്ലി തെറ്റിയാ കഥാകരണ്ടോളും ഒരാ കർണാക്കളും ഇത്തിരി ദയ്യാണ്ടോക്കോ.
2: ബാബു പോലെ തന്നെ മെത്തനെ ഇന്നോ
0: അധ്യക്ഷനെ ശാന്തിചേരത്ന
3: ലോറിയിട്ട് അടയാക്നി ചിത്രപട്ടിയാവും. അറെ ലോറിയ ഗവൺമെന്റിനെ കൊട്ട് ലോറിയ പിടിപ്പാ സിന്ധു ഗാനു കട്ടിയ കിക്കണിങ്ങനെ ഓട്ടോ
1: ലോറിയിട്ട് അടയാക്കേ മോനെ ചിത്രപട്ടിയാത് ഏമേക്കാക്നെ മെയ്യാണേ
3: അമ്മാവകിട്ട ഹന്ത് പായലാക്കിന് ചിത്രപട്ടിയെ ഏക്ക് ഹന്ത് മലിയെട്ടി എത്തിയ മാമ
1: ആണേ എനിക്ക് ബൊറുകിയാണ്ടേപ്പാ അമ്മാവകിട്ട ഹന്ത് പായല മാത് ബലത്തിനൊക്കെ ഹന്ത് മലിക്കാൻ വെസിയേക്കെ.
0: സാം സത്യേ ദിനക്കും രാത്രി ഹതായി തിയേറ്റർ ഐ ടി എൻ ബലന്ന പഹേല മൈ മൈ.
4: FM 93.5 FM 93.7 Lakhanda Radio ITN
5: හවසහයයි විනාඩි 22යි.
6: මේ හඳුන් කූරු වලටත් ස්ටෑන්ඩඩ්ස් තියෙනවද?
7: නැතු. අපි හුස්ම ගන්න තැන් වලම පත්තු කරනකොට ස්ටෑන්ඩඩ්ස් ඕනෙමනේ.
5: කිසිවකට කිසිවෙකුට හානියක් නැති SLS ලත් ප්‍රථම සහ එකම හඳුන් කූර අමෘතා. සිත් සුවඳින් පිරේවා.
4: The channel that shaped generations. From the stories you grew up with. Movies that resonate. Musicals that ignite the soul. Documentaries that open your eyes. All in one place. All on your terms. A legendary name returns. Redefining entertainment and reshaping the Sri Lankan entertainment landscape. This is not just streaming. This is the future of Sri Lankan entertainment. ITN Max.
5: Cool.

0: ഉദ്യോഗസ്ഥന്.
1: അടുപ്പീഡനെ പേ 48 ദിവിനിൻ ഇവതട സ്ഥിര നിവാസ ഇതിക്കുന്ന തുറു വതുടന താപട്ട് താവകാലിക നിവാസ ഇതിക്കറന്നെ ജനപതികിൻ ഉപദേശ് മെലിയന തുന്ദാസ് 103 വയ കരമിൻ ഹെർദ് കത്തീഡീകരണ ദഹസ്യാക് രജീരോ ഹൽബൽട്ട് താഗിക അവശതാനുവ സംവർദ്ധന കട്ടയത്തു സിദ്ധുക്രീമട്ട് അഗമതികിൻ ഉപദേശ് മാധ്യ നിയാമലിയ മാധ്യവിനുങ്കി മക്കീമക് ബാബ് എമതി നലിന്ദ് കിയായി കപില ചന്ദ്രസേനഗെ വ്യാജ എപ്പകരുവൻ സഹ ഓൻ ഹന്ദുൻവാദുൻ സെക്കകരു രക്ഷിത് ബന്ധനാഗാരേ ലോകം അവധാന യൊമുക്കല ചീനിയ ലക്കണ പ്രധാന പ്രവൃത്തി സമഗിൻ മമ വിനുരി ഗിന്നലിയ പ്രവൃത്തി സംസ്കരണയ ചന്ദന മാറ സിംഹ കാലുകുന വിദ്യാ ഡിപ്പാർട്ട്മെന്റ് തദ് വസി പിലിബന്ത് അന്തുരംഗവിമേ നിവേദന നികുത് കല ബസാഹിര് സബർഗമു മാധ്യമ സഹ വയംപലാത് വലാത്തൻ ഗാന സഹ മാത ഡിസ്ട്രിക്ട് വലാത്തൻ എത്തം സ്ഥാനവിട്ട് മില്ലിമീറ്റർ 150 വെടി തദ് വസി ഹട്ടകനിമേ ഹക്യാവ പവത്തിനുമ അനുകുപ്രദേശുകളുടെ മില്ലിമീറ്റർ 100 പമ്പന് തദ്വസി അതിവേഹക്ക് ബവായി കാൽക്കുന വിദ്യാ ഡിപ്പാർട്ട്മെന്റ് സദാൻ കലി എട്ടിപ്പിറു 8:30 ഗതോപയ 24 തുള് മില്ലിമീറ്റർ 225.5 വെടിമ വർഷാപതനെ കാസ്ബയോട്ട് ലഭ്യ തിബനവ റത്മനാട്ട് ലഭ്യ തിവർഷാവ് മില്ലിമീറ്റർ 200.9 ശ്രീലങ്കാവട്ട് ഈസാന ദിശയിൻ അടുപ്പീരിന് കലാപ്പയ തവദുരട്ടാത്തും പവത്തിനുവ ഇതിരിപ്പയ 48 ശ്രീലങ്കാവൻ ഇവത്തര ഗമൻ ക്രമീൻ ക്രമീൻ ദുർവല വിഹക്കുമായി ഡിപ്പാർട്ട്മെന്റ് സന്ധാൻ കലി പവത്തിന തത്തെ പിടിബന്ധവ് ഡിപ്പാർട്ട്മെന്റ് അധ്യക്ഷ ജനറൽ അതുല കരുണാനായക മഹത അദാസ് പലകല
2: തിവേനട്ട് ഈശാനദി ബംഗാളബുക്ക അവട്ട പ്രദേശേ തീന അടുപീഡന കലാപയ തവദുരട്ടത് എലസമ പവതിനോ ഹബൈ മേക ഉത്തര ദിശാവട്ട ഗമൻ കരണ തത്യത് തമ പേന്നി ഹബൈ മേ ഹേതു നിസാ ദിവേന ഹറാ തീന സുലം തത്യേ പ്രധാന വശയമ നിദിശാവെൻ ഹമന ഇതര മേ നിദിശാവെൻ ഹമന സുലം ഹേതു കൊടകേന അധിക വർഷാപതന ലബീമേ ഹക്യാവത് തീനോ വിശേഷയമ ദിവേനേ ബസ്നാഹിര വെർലബട തീരേ കെസേ നമുത് മേ തത്യേ മേ നിതിദിക പ്രഹയ ദൻ ക്രമക്രമേൻ സകസ് വെമിങ് പവതിനോ ഇതര മേ തത്യേ അടതേ ഇദിരി ദിന കീപിയ തുലദി മേ വർഷ അടുവെടി വെമി തമാ പവതിന്നേ ഹബൈ അപി ദന്നോ മെയ് മാസേ 24-25 വകേ വെനകൊട തമാ ദിവൈൻട ബലപാന നിരിതി ദിഗ മോസം കാല പരിചേദേ ഉദാ വെന്നേ വിശേഷയമ പഹുഗിയ ദിനവല ഇക ദിഗട മേ വർഷാപതനേ ലബുന ഹബൈ മേ വർഷാവ മദ്യം പലാത പെത്തട എച്ചര ലൊക്കൂട ഗിയ നേ ഇക നിസാ ഹൈ വിദുലി ബലാഗാര ആശ്രയ പ്രദേശവല വർഷാപതന ലബീമ അവമ വെലാ തീനോ ഹബൈ മേ വർഷാവ ലബുനു നിരിതി ദിഗ കൊടസ ദിഗടമ വർഷാവ പെവതന ഹിന്ദ മേ പസ്വലട ബര വെടി വില സാമാനിങ് പൊടി പൊടി നായം ലാൻഡ് സൈഡ് ഏവകേ സംസിദ്ധി ഏത് വേണ്ട പുളുവാ ഇട അമതര സമഹര തെങ്ങുള ക്ലാഷ് പ്ലഡ് വകേ ദേവൽ ഇതിവീമേ ഹക്കിയാവൻ തീന അത് തത്വ ഗത്തമ സാമാന്യ താമത് തീന അടുപീടന കലാപയ ബവട ഹബൈ മേക ഹരിമ സ്ലോലി യന ഗമന പെന്നും കരന്നേ ഇതിങ് ഏക നിസാ ഇതിരി ദിന കീപിയ തുല മേക ക്രമക്രമേ ഉതുരട ബരവ ഗമൻ കിരിമേ ഹക്കിയാവൻ തീനോ
1: അയഹപത് കാലഗുണ ഹീതിൻ മടകലപ ഡിസ്ട്രിക്റ്റ് പുത്കലിയക്കു ജീവിതാക്ഷിത പത്ത തിബനവാ രത്നപുര പ്രദേശത്തെ അതഹലിന് അധിക വാശാവ് സമക്ക് രത്നപുര മഹാനഗരസഭാ ഗുണ്ടകിലിട്ട് ഇഹലിൻ പീഡായത്തെ കന്തുകട്ടേൻ ഗലപ്പിരലി തിബനവ ഇൻ കാർലേട്ട് ഹാണിസിതൂണ ഹദിസി ഗംഗോത്ര തത്വാഖേതുവിൻ പുത്തലമ മാർഗേ ദുംബ്രിയ ധാവനയെ ഹലാവ് ദുംബ്രിയ സ്ഥാനെ തക്വ സീമാക്കിലെത്തി ബവ് ശ്രീലങ്ക ദുംബ്രിയ സേവ സദാൻ കല മേത്ര പ്രധാന ജലാശയ ദാഹസേക്ക് സഹ മദ്യം പ്രമാണി ജലാശയ ദാഹത വാൻദമന ഭവായി വാരിമാർഗ അധ്യക്ഷ എൽ എ സൂര്യഭണ്ഡാര മഹത സന്ധാൻ കലി
3: പ്രധാന ജലാശയ തുണിങ് ദഹസയാക് മേവന വിട്ട വാന്താമനോ എവകയും മദ്യം പ്രമാണി ജലാശയ ദാഹത്താക് മേവന വിട്ട വാന്താമ സിധുവിനുമ വിശേഷം മലുണുകം വേഹര വേഹരകള് മണിക്കങ്ക ആശ്രിതവത്തിന വേഹരകള് ജലാശയനുത് എവകയും മണിക്കങ്ക സഹായ വകയും കിരിതിയോയ ലുണുകം വേഹര ജലാശയത് എവകയും തദ്രുവയ സഹ രാജാംഗനെ സുവിശേഷിയും ജലാശയ വടി പ്രമാണയാ ജലയ ഗംഗര നിദാസ്കരണോ വിശേഷം തപ്പരട്ട് കണ്ണി ഹാരദാഹക വിത്ര പ്രമാണിയ ലുണുകം വേഹരുന്നു എവകയും 2500 അസൻ പ്രമാണിയ മണിക്കങ്ങട്ട് വേഹകൾ වැඩෙනුත් ඒ වගේම තප්පරයට ගණන්දි 12000කට ආසන්න ප්‍රමාණයක් රජාංගනයේ වැවෙනුත් කලාවට නිදාස් කරනවා. ඒ වගේම දෙදරුවට තප්පරයට ගණන්දි 6000කට කිට්වෙන් ප්‍රමාණයක් මේ වෙනකොට නිදාස් කරනවා. නමුත් ඉදිරියේදී ලැබෙන වර්ෂාපතනයන් අනුව මෙය වෙනස් වෙන්නට පුළුවන්. හැම කෙනෙක්ම අවධානයෙන් සිටියොත් අපිට මේ තත්ත්වය පිළිබඳ දැනුම් දෙන්නේ නිවේදන අනුව කටයුතු කරොත් සිදුවේ හැකි අනතුරු සහ ආපදාව නවමු කරගන්න පුළුවන්. මේ දිනවල තැනින් තැන සිදුවන එවැනි ජල එකතු වීම සහ යටවීම වල ජල ක්‍රීඩා කිරීම හෝ ඒ ආශ්‍රිතව ක්‍රියාකාරකම් වල යෙදීම අතිශය අවධානම්. ඒ වගේම ගංගාවල ජල මට්ටම ක්ෂණිකව වැඩි වෙන්න පුළුවන් මේ ක්ෂණික වර්ෂාපතනයන් එක. ඒ නිසා ගංගාවල කටයුතු වලනොත් හැකියතාක් අවම කරගන්නට කටයුතු කරන එක තමයි වඩාත්ම සුදුසු.
1: ප්‍රදේශ කිහිපයකට පැනමු නායියා මනතුරු ඇඟවීම දීර්ඝ කළ බවයි ජාතික ගොඩනැගිලි පරීක්ෂණ සංවිධානයේ ජ්‍යෙෂ්ඨ විද්‍යාඥ ආචාර්ය වසන්ත සේනාධීර මහතා පවසන්නේ.
0: මදුරු දිස්ත්‍රික්කයේ පස්සර ප්‍රාදේශීය ලේකම් කොට්ටාසයටත්, ගාල්ල දිස්ත්‍රික්කයේ නෙළුව ප්‍රාදේශීය ලේකම් කොට්ටාසයටත්, කල්තර දිස්ත්‍රික්කයේ අගලවත්ත, බදුරලිය, මතුගම, හෝර්න සහ වලල්ලාවිටෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, මහනුවර දිස්ත්‍රික්කයේ පස්බාය කෝරළේ, යටිනුවර, උඩපළාත, පාත හේවහැට, පන්විල, ගඟ ඉහළ කෝරළේ, ගඟ වට කෝරළේ සහ අකුරණ ප්‍රාදේශීය ලේකම් කොට්ටාස වලටත් අධිර දෙක යටතේ අවධානය සිටින නිවේදන නිකුත් කරන ලබන අතර මීට අමතරව බදුල් දිස්ත්‍රික්කයේ බණ්ඩාරවිල සහ හාලියාලෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, ගාල්ල දිස්ත්‍රික්කයේ තවලම, එල්පිටි සහ නියාගමෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, කල්තර දිස්ත්‍රික්කයේ ඉංගිරිය සහ බුලත්සිංහලෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, මහනුවර දිස්ත්‍රික්කයේ පූජාපීටිය, තුම්පනේ, දිල්තොට, දොළුව, උඩුනුවර, අතරලියද්ද සහ හාරිස්පත්තුවෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, කෑගල් දිස්ත්‍රික්කයේ බුලත්කොහපිටිය, මාවනැල්ල, කෑගල්ල, අරණායක, යටියන්තොට, වරකපොල සහ රමුක්කැන ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, කුරුණ දිස්ත්‍රික්කයේ රිදිගම ප්‍රාදේශීය ලේකම් කොට්ටාසයටත්, මාතලේ දිස්ත්‍රික්කයේ රත්තොට, නාවුල සහ අමංගල් කෝරළෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, මාතර දිස්ත්‍රික්කයේ පිටබැද්දර ප්‍රාදේශීය ලේකම් කොට්ටාසයටත්, මොණරාග දිස්ත්‍රික්කයේ වැල්ලවාය, බඩල්කුඹුර සහ බිබලෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, නෝරෙලී දිස්ත්‍රික්කයේ නෝවුන්, අඹගම කෝරළේ සහ කොත්මලෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත්, රතමු දිස්ත්‍රික්කයේ ඇහැලියගොඩ, කලවාන, කුරුවිට, ගොඩකවල, කිරියල්ල සහ අයගමෙන් ප්‍රාදේශීය ලේකම් කොට්ටාස වලටත් අධිර එක යටතේ විමසිනවත් බව සිටින නිවේදනය ක්‍රියාත්මක වන අතර ඉදිරියේදී ලැබෙන වර්ෂාපතන සමග මේ නිවේදනය වෙනස් විය හැකි මාර්ග භාවිතා කරන්නන් ඒ වගේම තම නිවාස අවට යම් ආකාරයක නායෑමේ ලක්ෂණ 15 මෙම ප්‍රදේශයේ ඉවතලා ආරක්ෂිත ස්ථාන කරා යන ලෙස ඉල්ලා සිටිනවා.
1: වෙදලසන මුහුදු තීරයේ ධීවර කටයුතු නිරත වීමේදී දැඩි අවධානයෙන් පසු වී තිබව ධීවර සහ ජල සම්පත් දෙපාර්තමේන්තුවේ අධ්‍යක්ෂ ජෙනරාල් සුසන්ත කහවත්ත මහතා අවධාරණය කළා. ධීවර කටයුතු සඳහා ගොඩබිමෙන් පිටත් වීමේ සිට නැවත පැමිණෙනතෙක් ජීවිත ආරක්ෂක කබා පැළඳ සිටින ලෙසත් ඔහු ඉල්ලීමක් කළා. වතු ජනතාව යළි පදිංචි කිරීම සඳහා ස්ථිර නිවාස ඉදිකරන තුරු ඒ වෙනුවෙන් වෙනකල ඉඩම්වලට තාවකාලිකව නිවාස ඉදිකර දෙන ලෙස ජනාධිපති අනුර කුමාර දිසානායක මහතා අදාළ අංශවලට උපදෙස් ලබා දුන්නා. ඒ නුවරඑළිය දිස්ත්‍රික්කයේ නැවත පදිංචි කිරීමේ ප්‍රගතිය සොයා බැලීමේ විශේෂ දෙසෙක් සම්බන්ධකරණ කමිටු රැස්වීමේදී දිට්ඨව සුලකුණාටුවෙන් අයිමු මිනිස් ජීවිත සහ විනාශු දේපල සඳහා බන්දි කිවීම, ව්‍යාපාර හානි කිවීම, නිවාස සහ ජන ජීවිත යථාර්ථයට පත් කිරීමට ගෙන ඇති පියවර සම්බන්ධයෙන් ජනාධිපතිරයා එහිදී දීර්ඝ ලෙස කරුණු විමසීමක් කළා. වතු ජනතාව නැවත පදිංචි කිරීමේදී කඩනෙමින් අවධානය යොමු කර කටයුතු කරන ලෙස ජනාධිපතිරයා උපදෙස් ලබා දුන්නා.
4: ප්‍රක්ෂිතයේ 31ක් තියෙන ගෙවන්න නොහැකි තව අපි 3ක් ආයතන පද ප්‍රතික්ෂේප කරා. වාර්ෂික බලපත්‍ර තියෙන පළාත් පාලන අවබෙදුම සීමන අඩු කුඩා ඉඩම් 53.4 ඒවට ගෙවන්න හැකියාවක් නැහැ ජනාධිපතිතුමා චක්‍රලේඛය අනුව.
5: අපි මෙහෙම කරොත් ඒවට අපිට වන්දි ගෙවන්න බැරි නම් අපිට ඒ ටික හඳුනාගෙන ඒ නිවාස ටික ප්‍රසංස්කරණය කරලා දෙන්න පුළුවන්ද? අපි හමුදාවට හරි ඒකට අපි මුදල දෙන්නේ නැහැ ඒගොල්ලන්ට. නමුත් ඒගොල්ලන්ගේ හානිය වෙලා තියෙනවනේ. ඒගොල්ලන් දැන් එතන ජීවත් වෙන විදිහක් නෙවෙයි. ඒතට ඕගොල්ලන්ට බැරිද දිස්ත්‍රික්කෙවනේ වෙන නිවාස ටික හඳුනාගෙන එතන ඒ අවශ්‍ය ප්‍රතිසංස්කරණ ටික කරලා දෙමු. නැත්තම් තියෙනවනේ එයාගේ රක්ෂිතට අල්ලපු තැන ගෙදර කෙනාට වන්දියක් හම්බ වෙනවා. සමහර විට රක්ෂිත තැන ඉන්න කෙනාගේ හානිය ඊටත් වඩා වැඩි වෙන්න පුළුවන්. නමුත් එයාට වන්දියක් හම්බ වෙන්නේ නැහැ නේද?

0: അത് നിസന്ദേഹാര പ്രാസംഗിക സജീവ വെക്കറിന് സോമത്തിലേക്ക് ജയ മഹാസ്വരൻ അരുത്പറ ഗീതാവലേക്കൻ അരമ്പുണേലിസെ വസകഹിത്ത പൊത്തുനെ അപ്പി സൂദാനം മീലകട്ട് ഇന്ദ്രാണി ബോഗുടെ പ്രവീണ ശില്പിനിയട്ട് വിവേദിക്കാവട്ടെ അറിയും കരാന്ന് സന്തതീയധാർമ്മി പ്രാസംഗിക സജീവകരണി മത്മത കാവധിക്കരമിൻ ഗയാന്നിട്ട് ഇട്ട മത്തെ അപ്പിട്ട് അനുഗ്രഹയക്കുത്തുക്കരണ് അനുഗ്രഹക്ക ഭാവത്തൊൻ പിലിബന്ധ മത്മത കരാന്നിട്ട് ഓണ് അപ്പട അനുഗ്രഹയക്കുത്തുക്കരമിൻ അപ്പി സമഗ്ര നത്താൽ ബന്ധഗ്രേന്നുവാ എൻ എൽ ബി വസപൊത്തുനി കോടിപ്പത്തി സേഹിനെ യഥാർത്ഥയാക്കരണ ഗവാൻ ഒന്നതൻ ഉബേ സൺഡേ ഫണി ഡേക്ക് വെടി വാസിയാക്ക് ഉബട്ട് അത്കരതെന്ന് ധനനിധാനിൽ ഉത്തരയ്യ വാർത്തു പലവെന്താസേറ്റ് സാമ ഇരുദാദിനിക്കുമ്പ വിശേഷ കരൽ തീയനോ എ സുപുർദു മുതൽ തയാക്കിവിട്ട അമത്തരവ് ധനനിധാനിൽ ഉത്തരയ പത്തുല സൺഡേ ബോണസ് ഇലക്കം ഹാത്രക്കൻ സമാനിത അങ്കയ പിലിവലിട്ട് കലപ്പാകിട്ട് റുപ്യ ദസദാസദകിൻ തേകി റസാഖ് ദിനാകന്ന് ദൻ ഉബട്ട് പുലുവാൻ ജാതി മഹാധന സമ്പത്ത് ധനനിധാന ഉപത് മിലദീകന് കോടിപ്പത്തി സിഹിനെ സെബേ കറകന്ന് അമത്തക്ക് കറാൻ നെപ്പ ജീവിത സിഹിനേറ്റ് വാസന വ്യാശീർവാദിയെ ജാതികളുത്തരായ മണ്ഡലേ ഇവകീമത്തമായി അപ്പിത്തെ കത്താൽ ബന്ധിക്കുന്നു അങ്കയ്ക്ക് ഡോമ വി കുർണിയാൻ പ്രഗ്യന്നു അഭിദാഹരന് മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് ദൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് മെതിൻ ഡോമ കളു എട്ടി വത് കിരീമേ യന്ത്ര കനു സഹൽ വെൻകറകനിമേ യന്ത്ര സഹൽ എസറും കിരീമേ യന്ത്ര എത്തലു സഹൽ നിഷ്പാദന സദ ആവാശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കമ വഹളക്കാട്ടെൻ ലബാകനിമേ പഹസുക്കമ ഒബട്ട് സൽസല തേനോ നിമേ യന്ത്ര ഒബട്ട് ആവാശ്യ ധാർത്താവൻഗൻ ലബാകന്ന തുലുവൻ നമ്പർ 31 എൽ ഹേന പാർ മഹർഗമ കേന്ദ്ര സ്ഥാനേ തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് സ്ഥാപിത കരല തേന്ന് ബിന്ദു 1177795 കേന ദുർഘടനാങ്കേൻ ഒബട്ട് വെഡി വിസ്തര ദനകന്നട്ട് പുലുവൻ എപ്പിനി പദവത് മാദരൻ സെലിഹസെൻ സിഹിപാത് കരനോ ഹോദൈ ആദരണീയ സഹോദര വസപത്തുനി സോമത്തിലേക്ക് ജയ മഹാസ്വരെ നരമ്പുന്നു മേ സന്തതീയധാര പ്രാസാംഗിക സജീവ കരനെ മെതൻ സിട്ട രസകാർ വന്നിട്ട് അപ്പി ബഹുമാദരൻ സ്നേഹസെൻ ഏട്ട ആരാധന ക്രമു സിംഹല ഗീത വംശാവലിയ തുല സുഭാവിത സലകുനേ എഗേ മുദ്രാവ് ഇതാമത്മ രസവത് ഇതാമത്മ അരുത്പറായി ഈ വസവത് അരുത്പറ ഗീതാവലിയൻ മേ രാത്രിയെ രസകാൻ വന്നിട്ട് ഇന്ദ്രാണി ബോഗുടെ പ്രവീണ ശില്പിനിയനി ഒവതു മേരു ബഹുമ ഗൗരവേണ്ട ആരാധനാ കർമ്മ ബേ വേദിക്കാവട്ടെൻ ബേ ആദരണീയൻ വെനുവൻ അതത് ഒബേ മധുരസ്വരയൻ ഗയാനട്ട് അപ്പി ഹോദ് അത്പോൽ സാൻ പ്രസാദ്യാക്കി കത്തുക്കുറും ആദരണീയ രസവത്തുനി
1: ബഹുമി സ്തുതി ദസുന് മമ മുളീൻമ സ്തുതിവാന്ത വെന്നോണ മുക്കുത് മമ കലിനു ഗീത ഗായന കറാമട്ട ആരാധന കല നിസാഗുഡാക്കി സ്തുതി അതത് മട്ട മീ ആരാധന ലഭ്യ മം കൂടെ സന്തോഷം നമുക്കത് ലഖണ്ഡട്ട് അപ്പി കൂടക്കാതിരി ലഖണ്ഡ അപ്പടത്താതിരി ഇതി മമ ഹിതന മേ സ്വഭാവിത ഗീതയക്കീനദിയ ജനതാവതരട്ട് നവത ഗനയാണ് ലഖണ്ഡ് കൂടക് മഹാന്തി വിനമ ഇതി അപ്പി തേട്ട് ദായക വിന കൂടെ കെമതി ഏ ഹിന്ദ അത് മേ പ്രസംഗേതി മമ മുളിന്മ ഗായന കരാൻ ബലപ്പെടുത്തു എന്നെ വിദുലിയ എലിയ ദക്ക ഗിനിഹുള ദിയേഹിലാക്കിന് ഗീയ മീ ഗീയ ഗുവാനിദുലിയെ അധ്യക്ഷക്ക് വരയ്ക്കുന്ന സ്വർണ ഗുണവർദ്ധന മഹാത്മ്യാതമായി രചനാക്കലെ മെഹി സംഗീത നിർമ്മാണയ ഗുവാനിദുലി വാദക മണ്ഡലേ ദക്ഷ വായുലിൻ വാദയ്ക്ക് കൂന്ന് ചേട്ടൻ വിജയശേഖർ മഹാത്മയാകെ ഇതി മേ ഗീതേൻ കിയവേന്നെ അക്കീക്കറു വെച്ച് ദീനിയാക്കിയാണ് ഇതി അപ്പം മേ ഗീത കരേ ഗുവാനിദുലി എത്തിപ്പുണ നവനിർമ്മാണ കീല വെടസട്ടാണ് കിട്ട് മീ വെടസട്ടാണെങ്കിൽ അപ്പം മേ ഗീയ ഹെന്തിന്നുയേ വൽ മത്തീകിയ കിരില്ലേക്കി വിലാപേക്കിയെന്ന് നമ്മീൻ ഇതി ഹി സന്ധാന വേണ്ണേ അക്കീക്കറു വെച്ച് ദുവെക് തമ്മുടെ മോപ്പിയെന്ന തെരളകിയില്ല നമുക്ക് അന്തിമേദി ആയിട്ട് ഏകിയ പാറ വരതിച്ച ബാധനുണ്ണിത്ത ആ പഹുവേയ തമ അമ്മ അവസ്വയാകിനേനവ ഏക തമേ മേകിയൻ കിയവെന്നെ അപ്പി അത് മുലിന്മ അഹലബലമു വിദുലി എലിയ ഗീതെ മമതൻ ഗായനാകരാണി